മായ ദയാകർണം ദുഃഖഹർണം ഉച്ചരണം നാമ കീർത്തന ദയാല പുർഖ ഭഗവാന് നാനക് ലിപത നാമായ പഹേ ബലന്തടി ബുജ ഗൈ രഖന്തടോ പ്രഭ ആപ ജിന ഉപായി മേദനീ നാനക സോ പ്രഭ ജാപ പൗടി

പരിശുദ്ധമായി ഗുരുമേൽ ജീവിക്കാറുണ്ടാവാതെ ആവശ്യം പിതൃവാണി കഥറായി

അപേക്ഷ ഭഗവാന് നിമഖ നിമഖ ഠാകുർ നമസ്കാര നാനുഭവ പർസ സകല നിസ്താര അഷ്ടപതി മിഥ്യാ നാഹി രസന പർസ മനമേ പ്രീത നിരഞ്ജൻ ദർസ പാരത്രൂപന അപേക്ഷ നേത്ര സാധകി ടഹൽ സന്ത സംഗഹേത് കരുണ സുനേ കാഹു കി നന്ദ സപ്തേ ജാനേ ആപസുഖോ മന്ദ ഗുരുപ്രസാദ് ഭിക്ഷാ പര ഹര മൻ കി വാസന മന്ത്രേ ടര ഇന്ദ്രിയ ജിത പഞ്ച ദോഖത്തെ രഹത നാനുകൂട മധേ കുവേസ അപർസ വൈഷ്ണോ സോ ജിസ് ഉപര സുപ്രസന്ന വിഷ്ണു കി മായാ തേ ഹോയ ഭിന്ന കർമ്മ കർത്തോ വേനേ കർമ്മ തിസ് വൈഷ്ണോ കാ നിർമൽ ധർമ്മ കൌ ഫല കി ഇച്ഛാ നീ ബാദ്ശാ കേവല ഭഗത് കീർത്തന സംഗരാച്ഛാ മന്ത്ര അന്തര സിമരണ ഗോപാല സബ് ഉപര ഹോത് കൃപാൽ ആപ് ദൃഢേ വരെ നാമ ജപാവേ നാനകോ വൈഷ്ണോ പരമ ഗത പാവേ ഭഗവതീ ഭഗവന്ത് ഭഗത് കാ രംഗ് സകല ത്യാഗേ ദുഷ്ട കാ സംഗ മന്ത്രേ ബിൻസ സകല പരമ കർ പൂജ സകല പാര ബ്രഹ്മ സാസംഗ പാപ്പാ മൽ ഖോബൈ തിസ് ഭഗവതീ കീ മത് ഉത്തമ ഹോവായ ഭഗവന്ത് കി ടഹല കരായ നതനീത് മന്ത്ര അർപ്പ വിഷ്ണ പ്രീത് അർഗേ ചന ഹൃദയ ബസാവേ നാനക ഏസ ഭഗവതീ ഭഗവന്ത് ഗോപാവേ സോ പണ്ഡിത ജോ മൻ പ്രബുദ്ധ രാമനാമ ആത്മ ശുദ്ധ രാമനാമ

സോഗപസരാജന സപകിയ സോഗപസരജ ജീവന ജീയ സോഗപസരജ അഗ്നമേ രാഖേ ഗുരുപ്രസാദ് ഗുരുപ്രണാ ലാഖേ സോഗപസരജ ബിഖതേ കാട്ടെ ജന്മ ജന്മ കാ ടൂട്ടാ ഖണ്ഡ ഗുരുപൂരാ തേഹാ ബുജായാ പ്രപ്രാ നാനക ജന്ത്യായ സാജന സന്ത കരോയ കാമാന്ത്യാഗ ജപോ ഹരനാമ സിമ